0: ഉറക്കെ ഹല്ലേലൂയ
1: ഹല്ലേലൂയ
0: എന്നിട്ട് സുലോഗോ
1: ഓഗോ
0: ഒല്ലോരി അയ്യേ അസോ ഗ്ബോ ഫുനി
1: ഹെഡ് ഓഫ് ദി ഓവർ ദാറ്റ് ഡസ്റ്റ് ഇൻ ഹോ
0: സോറോ മയേ ഓസെ ഓ
1: ഗാ സ്പീക്ക് ആൻഡ് കം ടു പാസ് ഇറ്റ് താങ്ക് യു
0: ഗ്ബോ അയ്യേ നിയോ മാറോയിൻ റേ
1: ഹോ വാ ദി ടോക്ക് ഓഫ് യു
0: ലോ ടോറിയോ ടെറ്റി സേ ചോ സേ സലയേ
1: ടോ വാ ദി ഹാവ് ഡൺ ദാ കാൻ എക്സ്പ്ലെയിൻ
0: ഒല്ലോൻ ടി ഓ മുരി ജാദെ നിനോ ആയി
1: ഗോഡ് ദാ ബ്രിംഗ് ഇസ് ഫ്രം ഇൻ ബിസി
0: അപ്പാ ഇസ്രായേലി
1: ദി റോക്ക് ഓഫ് ഇസ്രായേൽ
0: ഓപ്പൻ ഇൻ ഫോർക്കോ റേ ലോ
1: ഗിവ് താങ്ക്സ് യുവർ നെയിം ടുഡേ
0: ഗ്ബോ അയ്യേ അലയേ
1: ആർ യു ലിവിംഗ് സോസ്
0: ടി വലയേ നി ജേയി ലോഗുൻ
1: ദാ യുവർ ബീയിംഗ് അലൈവ് യു വാല്യൂ ഇറ്റ്
0: ടി എം അപ്പേ ഓരി ഒല്ലോൻ നി
1: ടെഡാ ഗിവ് ജസ്റ്റ് ദി ഗുഡ്നെസ് ഓഫ് ഗോഡ്
0: ഹി ഈസ് എനി പൈ പൈ
1: നോട്ട് ബൈ യുവർ പവർ
0: ഓൺ ടെജെ
1: വാട്ട് യു ആർ
0: ഓൺ ടെൻജെ
1: വാട്ട് യു ആർ ഈറ്റിംഗ്
0: ഓൺ ടെടുഡാ
1: വാട്ട് യു ഹാസ് ബിക്കം
0: ഓവർ ഒല്ലോൻ ഇലോവ
1: ഓൾ ദാറ്റ് ഇസ് ദിസ് ഗോഡ്
0: സെലെ സെ കാബിയസി ഫോർ ബ അവൻ ബൻ ബി ടി
1: ഗാ യു സേ യുവർ റോയൽ മാജസ്റ്റി
0: കാബിയസി ഒല്ലോ ജി സെ ഫിനി അബരാകി കി
1: ജാ മി മി മോ
0: ആരെ വലോഡ് ഓറോ അക്കോബിനു അവൻ
1: യേസു
0: arogun mo ti di o
1: emi mi mo
0: arogun ti pepen loju
1: ogun what that ends up at
0: aside ogun la lo akoyo ogun la bo mona mona ko mona ko
1: ye red lightning
0: ina inu apata ti ki
1: fire the rock that cannot be
0: ojo wara wara ti poro ogbele
1: mighty red that
0: olorun mi dan dan loke oke dan dan
1: the one that stands forever
0: olorun ti o wo ti o sa ti o ti ti o di baje eni ti o se mu
1: he's unstoppable
0: eni da ku ti ku o le pa
1: that cannot kill
0: oruko re la se
1: in your name
0: one Jehovah,
1: you are Jehovah
0: El Shaddai,
1: you are El Shaddai,
0: lily of the
1: you
0: valley,
1: the of the
0: rose of Sharon,
1: you are the rose of Sharon,
0: king of kings,
1: you are the king of kings,
0: ancient of days,
1: Jehovah
0: Jireh,
1: Jehovah Jireh,
0: Jehovah Nissi,
1: Jehovah Nissi,
0: Jehovah Elohim, Oba to je mimo
1: nko mimo,
0: Oba to ni mimo to npe laarin awon
1: kerubu, Jesus,
0: Ogo mo ni fun
1: Olorun ni o,
0: ese kabiyesi fo ba awon oba
1: o, Royal Majesty.
0: Iwo loye, iwo loye, eh, iwo loye.